yɛte hɔ a biribia a yɛyɛ no wɔ saa wiase wɔ biara no yɛnsusu ho sɛ adeɛ wɔyɛ a meme ye nti daakye sɛ nkase sɛ meyɛ de bi dimi nti yesu sɛ adeɛ biara a wowopɛ sɛ nnipa nyɛma woɔ no sɔre gyina wo naso nhyɛ kɛ wurade